അകമനിശം പരബ്രഹ്മ സ്വരൂപനെന്റെ അനവരതം അതി ദൃഢമായി അനുസന്ധിപ്പായ്. അകമഖില കാലത്ത് കഥിതമാണോൻ, അകമഖില ദേശത്ത് കഥിതമാണോൻ, അകമഖില വസ്തുവിന് കഥിതമാണോൻ, അകമെന്റും അനിത്തൊക്കും അതീതമാണോ, അകമണവും അകലയില സ്വഭാവമാണോ, അകമണവും ഇതലയില സ്വഭാവമാണോ, അകമമല പരബ്രഹ്മം ആണോനെന്റേ അനവരതം അതിദൃഢമായി അനുസന്ധിപ്പായ്. അകമെന്നും സന്മാത്ര സ്വരൂപമാണോൻ, അകമെന്നും ചിന്മാത്ര സ്വരൂപമാണോൻ, അകമെന്നും നന്മാത്ര സ്വരൂപമാണോൻ, അകമെന്നും നടുവാന സ്വരൂപമാണോൻ, അകമെന്നും അദ്വൈത സ്വരൂപമാണോൻ, അകമാർക്കും ആത്മാവാം സ്വരൂപമാണോൻ, അകമെന്നും പരബ്രഹ്മ സ്വരൂപനെന്റേ അനവരതം അതിദൃഢമായി അനുസന്ധിപ്പായ്. അകമെന്നും നീങ്കാത സുഖമാകின்றோம், அகமெங்கோ நிச்சலமாய் நிறுத்து நின்றோம், அகமெங்கும் சங்கல்பம் இராது நின்றோம், அகங்கொன்றால் அறிய உணா பரமாகின்றோம், அகமெங்கும் புத்தி முதல் இராது நின்றோம், அகம்புத்தி கப்பாலாம் பதமாகின்றோம், அகமென்றும் பரபிரம்மம் ஆனோன் என்றே அனவரதம் அதிதிருடமாய் அனுசந்திப்பாய். അകമണവും മായയില സ്വരൂപമാണോൻ, അകമായ ഗുണമുമില സ്വരൂപമാണോൻ, അകമനത് മുതലുമില സ്വരൂപമാണോൻ, അഹർകാമം മുതലുമില സ്വരൂപമാണോൻ, അകമാക്കൈ മുതലുമില സ്വരൂപമാണോൻ, അകമവയിൻ വികാരമില സ്വരൂപമാണോൻ, അകമമല പരബ്രഹ്മ സ്വരൂപൻ എന്നേ അനവരതം അതിദൃഢമായി അനുസന്ധിപ്പായ്. അകം വിശ്വന്നാദിയില സ്വരൂപമാണോ, അകനനവ് മുതലുമില സ്വരൂപമാണോ, അകം തുനിയ അരിവാന സ്വരൂപമാണോ, അകം തൂയ പരമശിവ സ്വരൂപമാണോ, അഹം ദോഷം യവയുമില സ്വരൂപമാണോ, അഹംഭവമേ ഇന്ദ്രിയ ചിത് സ്വരൂപമാണോ, അകമെന്നും പരബ്രഹ്മ സ്വരൂപൻ എന്നേ അനവരതം അതിദൃഢമായി അനുസന്ധി.